സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ